Kavuthiote kega na tukiuga kavuthiote kega no korwe ndona nginya kangoto riongigura ndawa iria murikanire na ndagitari nondu sivitari cietu itina ndawa cionthe no ethire ku ndawa erwa thio kiguraga na vau na tuthina ta tu tumwa twagwaco tugire tutiga kuthiinia kiongo mono nondu cheza cheza yava ndiriganirwa ni gukuririkania thaa ithatu na nuthu ni twakora tugika draw na nä wangåcoka mwena å rengä wa må tambo nä getha mbå rie na å rä ko å mwe marä a makinyä rwa nä dr rakini gatagatä ka thaa ino nginya thaa inya rä u tumä aciria nä nabingå rä rwa thoko no nä rerwa njagä ä ra må thikä ria waku wa wä mwaro na wagwo kemba gatagatä ka thaa ino kå thiä thaa inya må thikä rä ria å mwe igana rä mwe nä tå korwa tå kä makinyä ria dr ya cheza cheza na dr ino å mataå ma nä irakinya is not a joke nä ciria kå må thenya å mwengwo vanga rä u katwambe tå rå ngamio maå ndå metwava mbå re thimå icio cionthe ona nä ngä vora thimå ta mä rongo ä na nä getha twarie watuana kula mandå kwoguo nä we na thimå yaku na nä njä ra mbå thå må no ini yaco ya chapchap osa thimå yaku thiä varavarä star a 7